0: പ്രമുദ്ദൈങ്ങെ കീബസ് അഞ്ചം മാഞ്ഞങ്ങരവശ് അഞ്ചം മാഞ്ഞങ്ങ ഞ്ഞള മാഞ്ഞങ്ങ മെല്ലേയൊഞ്ഞള മാഞ്ഞങ്ങ മെച്ചുപജാദ്യ മാഞ്ഞങ്ങ മെച്ചായി കാദ്യ മാഞ്ഞങ്ങ
1: ഉദയനങ്ങി കോയിങ്ങി ഐ തോരന വല്ലാത്ന എവനങ്ങി കോയി റുസംഖം പോയി തപ്രിങ്കർത്തേർത്തൂത് ഈ കർത്തേകൊലങ്ങൾ വെല്ലോ ഏവ് തല്ലേതോൽ ഏവ് തല്ലേതോൽ